പൂർവലേഖത്തിലേക്ക് കൊടുപ്പായ അമാനഹാറലേബ് മണ്ഡലമുണ്ടായി കാർ സാധു അഞ്ജലി പൊന്നപ്പെട്ടായി കാർഡുണ്ടാവത്ത് പൊന്നപ്പെട്ടായി രാവു സാകത്ത ഹർസ് സാധന ജാണയാത്തന അന്തരഹം കണ്ടാഹി ജോ ജോ ചലഹേ കൃപ ദുഃഖ പാവഹേ ജമകാൾ സഹേ സൃഢുണ്ടായി ഹർജൻ ഹര ഹർ നാം സമാണേ ദുഃഖ ജനം മർണ പവ ഖണ്ഡാഹി അവനാശി പുരുഖ പായ പരമേശ്വര ബോധോഭ ഖണ്ഡ ബ്രഹ്മണ്ടായി ഹാമംഗരീപമസ്കീന പ്രവതേരേ ഹര രാഖ രാഖ പട പഡാഹേ ജനനാനക് നാമ ഉദാഹരണ ടീക ഹർ നാമേ സുഖമുണ്ടായി